നിപ്പ നിപ്പ മാറി സരി സമ സപ സനി ഗണപതി. നിത്തരി ദ സനി സരി സനി സനി സരി സനി സരി സ പമ പമ ഗമരി സരി സരി ഗമ ഗമരി സരി സരി സ നിപ മനി ബനി ബനി ബനി ബമ ബനി ബനി ബനി ബ ദരി ദരി ദരി ദരി ദരി ദരി ദരി ദരി ബനി ബനി ബനി ബമ ബനി ബനി ബനി ബനി ദരി ദരി ദരി ദരി.

0: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നോ, ഇത് പറ്റിയ സമയമാണ്.
1: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
0: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജെ ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
1: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
0: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
1: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രം ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
0: അല്ലടോ, ആമ്പിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
1: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാന്ന് കിട്ടുക?
0: സംഗതി ഇത്രയേ ഉള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 999587119. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ ഡീറ്റെയിൽസ് ഒക്കെ തരും.
1: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ.
0: 999587119. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
1: teresaspgdprj@gmail.com അല്ലേ?
0: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.

0: ഡിഗ്രി ഒക്കെ കഴിഞ്ഞല്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസം എടുക്കാനാണോ?
1: ഏയ് അല്ലടാ, എനിക്കൊരു പി ആർ പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
0: അത് നന്നായി. നീ എന്നാ സെന്തരേസസ് കോളേജിൽ ചേർന്നോ? ഇത് പറ്റിയ സമയാണ്.
1: അതെയോ? അവിടെ എന്താ ഇത്ര പ്രത്യേകത?
0: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
1: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
0: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
1: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
0: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
1: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാന്ന് കിട്ടുക?
0: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 999587119. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവര് ഡീറ്റെയിൽസ് ഒക്കെ തരും.
1: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ.
0: 999587119. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
1: teresaspgdprj@gmail.com അല്ലേ?
0: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

കളകളം ഇളകും ഒരവി ഇലകളിൽ ഒരു കുളിരൊരു പുളകം കരളിലും അലരി തെളുതുരും ഒരാളുകളം ഇളകിയ ചുരുളകം ആഹാ കളകളം ഇളകും ഒരവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം കരളിലും അലരി തെളുതുരും ഒരാളുകളം ഇളകിയ

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഏ അല്ലടാ, എനിക്കൊരു പി ആർ പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
1: അത് നന്നായി. നീ എന്നാ സെന്തരസസ് കോളേജിൽ ചേർന്നോ, ഇത് പറ്റിയ സമയാണ്.
0: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
1: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
0: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
1: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
0: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രം ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
1: അല്ലടോ, ആമ്പിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
0: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാ ഒന്ന് കിട്ടുക?
1: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9995871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ ഡീറ്റെയിൽസ് ഒക്കെ തരും.
0: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ.
1: 9995871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
0: teresaspgdprj@gmail.com അല്ലേ?
1: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: Oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി, 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസം എടുക്കാനാണോ?
1: ഏ അല്ലടാ, എനിക്കൊരു പി ആർ പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
0: അത് നന്നായി. നീ എന്നാ സെന്തരേസസ് കോളേജിൽ ചേർന്നോ? ഇത് പറ്റിയ സമയാണ്.
1: അതെയോ? അവിടെ എന്താ ഇത്ര പ്രത്യേകത?
0: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
1: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
0: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
1: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
0: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
1: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാ ഒന്ന് കിട്ടുക?
0: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 999587119. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവര് ഡീറ്റെയിൽസ് ഒക്കെ തരും.
1: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ.
0: 999587119.

0: 8711199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, ടെരേസാസ് PGDPRJ@gmail.com.
1: TERESASPGDPRJ@gmail.com അല്ലേ?
0: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തോ.
2: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: അമ്മ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ?
1: ഓ, ആ കാനലുണ്ട് മോളെ, അതിന്ന് എടുത്ത് കുടിക്കേ.
0: ഞാൻ നോക്കി, അതിൽ വെള്ളം ഇല്ല.
1: ഷോ, എന്നാ നിക്ക്, ഞാൻ അവരൊന്ന് വിളിച്ച് പറഞ്ഞു നോക്കട്ടെ വെള്ളം കൊണ്ടുവരാൻ. ഹലോ, ഫ്ലാറ്റ് നമ്പർ 54 എന്നാണ്. 2 ക്യാൻ വെള്ളം വേണമായിരുന്നു, ഒന്ന് പെട്ടെന്ന് എത്തിക്കോ.
0: അമ്മ, അവർക്ക് എവിടെ നിന്ന് വെള്ളം കിട്ടണേ? നമുക്ക് അവിടെ നിന്ന് വെള്ളം എടുത്താ പോരെ?
1: ആ, പണ്ട് വലിയവർ പറയണത് കേട്ടായിരുന്നെങ്കിൽ നമുക്ക് സ്വന്തമായി വെള്ളം എടുക്കായിരുന്നു.
2: ഇതുപോലൊരവസ്ഥ നമ്മുടെ വീടുകളിലും ഉണ്ടാവാതിരിക്കട്ടെ.
3: ജലസ്രോതസ്സുകളായ കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, അരുവികൾ, നീർച്ചാലുകൾ, നദികൾ, ഇവയെല്ലാം നമ്മൾ സംരക്ഷിച്ചേ മതിയാകൂ. ഓർക്കുക, ഇതെല്ലാം നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ്. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും.

कुछ अजीब थी ये शाम भी अजीब है, वो कल भी

0: പാട്ട് പാടി ബോറടിപ്പിക്കാൻ വന്നതല്ല. എൻ്റെ പേര് സലീം, കണ്ണൂർ സ്വദേശിയാണ്, കൊച്ചിയിൽ ജോലി ചെയ്യുന്നു. ഈയിടെ റേഡിയോ കൊച്ചി 90 FM-ൽ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു, കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ ഇഷ്ടപ്പെട്ട കുറച്ച് ഗാനങ്ങൾ. ഇതിനു മുമ്പ് ഒരു സ്റ്റുഡിയോയിൽ പോലും പാടിയിട്ടില്ലാത്ത ഒരാളെന്ന നിലയ്ക്ക് ശരിക്കും എനിക്കതൊരു അനുഭവമായിരുന്നു. പാട്ട് കേട്ടവരുടെ സ്ഥിതി എന്താ എന്ന് അറിയില്ല. എന്തായാലും അടുത്തറിയുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും വിളിച്ച് ഗംഭീരമായെന്ന് പറഞ്ഞു. പാട്ടുകളുടെ ഇടയ്ക്ക് എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞതിൽ ഒരു ചെറിയ ചളിപ്പുണ്ടായിരുന്നെങ്കിലും വളരെ സന്തോഷം തോന്നി. സംഗീതത്തെ സ്നേഹിക്കുന്നവർക്ക്, അല്പമെങ്കിലും പാടുന്നവർക്ക്, അതിനൊരു അവസരം പോലും ലഭിക്കാത്തവർക്ക് തീർച്ചയായിട്ടും ഒരു വേദിയാണ് റേഡിയോ കൊച്ചി 90 FM-ലെ കലാപ്രബോധിനി എന്ന പ്രോഗ്രാം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ തിരഞ്ഞെടുത്ത് പറ്റുമെങ്കിൽ അവയെ സ്വന്തം ജീവിതവുമായി ഒന്ന് ഓർത്തിണക്കി അങ്ങനെ അവതരിപ്പിക്കുക, നന്നാവും. ഒരു ദിവസം ഒരു ചേഞ്ചൊക്കെ ആവട്ടെ. നാളെ റേഡിയോയിലൊക്കെ പാടിയിട്ടുണ്ടെന്ന് നമുക്കും പറഞ്ഞു നടക്കാലോ. ഏതായാലും വേഗം തന്നെ റേഡിയോ കൊച്ചി 90 FM-ലേക്ക് വിളിച്ചോളൂ.
1: സലീമേട്ടന് ഇഷ്ടം പാടാനായിരുന്നു. നിങ്ങൾക്ക് ഇതുപോലെ പാടാനോ മിമിക്രി അവതരിപ്പിക്കാനോ കഥാപ്രസംഗങ്ങൾ അവതരിപ്പിക്കാനോ സംഗീതോപകരണങ്ങൾ വായിക്കാനോ അല്ലെങ്കിൽ കവിതകൾ ചൊല്ലാനോ അങ്ങനെ ഏത് മേഖലയാവട്ടെ, റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. നിങ്ങളുടെ അനുഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ച് കൊച്ചു കഴിവുകൾ ലോകമറിയുന്ന രീതിയിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനിയിൽ പങ്കെടുക്കാൻ ഇനി പറയുന്ന ഫോൺ നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. 6238810755. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസം എടുക്കാനാണോ?
2: ഏയ് അല്ലടാ, എനിക്കൊരു PR പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
1: അത് നന്നായി. നീ എന്നാ സെന്തരേസസ് കോളേജിൽ ചേർന്നു? ഇത് പറ്റിയ സമയാണ്.
2: അതെയോ? അവിടെ എന്താ ഇത്ര പ്രത്യേകത?
1: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്തരേസസ് കോളേജേ ഇപ്പോ 1 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
2: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
1: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
2: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രം ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
1: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
2: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാന്ന് കിട്ടുക?
1: സംഗതി ഇത്രയേ ഉള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9995871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ ഡീറ്റെയിൽസ് ഒക്കെ തരും.
2: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ.
1: 9995871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
2: teresaspgdprj@gmail.com അല്ലേ?
1: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയങ്ങളേണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.

നല്ല ഭക്ഷണ ശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസം എടുക്കാനാണോ?
1: ഏയ് അല്ലടാ, എനിക്കൊരു പി ആർ പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
0: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നോ? ഇത് പറ്റിയ സമയാണ്.
1: അതെയോ? അവിടെ എന്താ ഇത്ര പ്രത്യേകത?
0: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
1: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
0: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
1: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രം ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
0: അല്ലടോ, ആമ്പിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
1: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാന്ന് കിട്ടുക?
0: സംഗതി ഇത്രയേ ഉള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 999587119. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ ഡീറ്റെയിൽസ് ഒക്കെ തരും.
1: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ.
0: 999587119. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
1: teresaspgdprj@gmail.com അല്ലേ?
0: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.

സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിംഗ്. അതായത് ഈ മെയിൻ ആയിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്, ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിന്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിന്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിന്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉടനീളം കൂടെ കൂട്ടാവുന്ന ചില നല്ല ചിന്തകളും ഇമ്പമാർന്ന പഴയ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളും കോർത്തിണക്കിയ പരിപാടി സംഗീത്.

റേഡിയോ കൊച്ചി 90 FM-ൽ കേൾക്കൂ. തിങ്കളാഴ്ചകളിൽ രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 11 മണിക്കും. സംഗീത് കാ സഫർ.

റേഡിയോ കൊച്ചി 90 FM കഥായനത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഐഷുക്കുട്ടി എന്ന ചെറുകഥയുടെ കഥാവിഷ്കാരം കേൾക്കാം. അവതരണം ലയ ചന്ദ്രലേഖ. ഐഷുക്കുട്ടി. ഐഷുക്കുട്ടി നോവു കെട്ടി നിൽക്കുകയായിരുന്നു. ഡോക്ടറെ കൊണ്ടുവരാതെ അവൾ പ്രസവിക്കുകയില്ലെന്ന് ശാഠ്യം പിടിച്ചു. വേദന ഭാവിച്ചുകൊണ്ട് ഉച്ചത്തിൽ അവൾ നിലവിളിക്കാൻ തുടങ്ങി. എന്റെ മുത്തുനെ

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
1: ഏയ് അല്ലടാ, എനിക്കൊരു പി ആർ പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
0: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നോ? ഇത് പറ്റിയ സമയമാണ്.
1: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
0: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
1: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
0: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
1: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രം ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
0: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
1: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാന്ന് കിട്ടുക?
0: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9985871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവര് ഡീറ്റെയിൽസ് ഒക്കെ തരും.
1: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ,
0: 9985871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്,
1: teresaspgdprj@gmail.com.
0: അല്ലേ? കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.

0: 90 FM കഥായനത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഐഷുക്കുട്ടി എന്ന ചെറുകഥയുടെ കഥാവിഷ്കാരം കേൾക്കാം. അവതരണം ലയ ചന്ദ്രലേഖ.
1: ഐഷുക്കുട്ടി. ഐഷുക്കുട്ടി നോവു കെട്ടി നിൽക്കുകയായിരുന്നു. ഡോക്ടറെ കൊണ്ടുവരാതെ അവൾ പ്രസവിക്കുകയില്ലെന്ന് ശാഠ്യം പിടിച്ചു. വേദന ഭാവിച്ചുകൊണ്ട് ഉച്ചത്തിൽ അവൾ നിലവിളിക്കാൻ തുടങ്ങി. എന്റെ മുത്തുനബിയെ നാക്കുത്തറെ കൊണ്ടുവാ. മോളെ, വയറ്റാട്ടി ഐഷുക്കുട്ടിയുടെ വൈക്കോൾത്തുറു പോലെ വിയർത്ത് ചാടിയ വയറ് തടവി ആശ്വസിപ്പിച്ചു. ഒന്ന് തിരിഞ്ഞു കടന്ന മുക്ക് ഇപ്പോഴിങ്ങു പോരും. ഇല്ല, ഐഷുക്കുട്ടി തുറുപ്പിച്ച കണ്ണുകളോടെ വിമ്മിട്ടപ്പെട്ട് പ്രഖ്യാപിച്ചു. ഞാൻ മരിക്കട്ടെ. അത് വളരെ ഉറക്കിയാണ്. കിഴക്ക് വശത്ത് വരാന്തയിൽ കൂടിയിരുന്ന സ്ത്രീകളും പടിഞ്ഞാറ് വശത്തും മുറ്റത്തും മറ്റുമായി കൂടി നിന്നിരുന്ന പുരുഷന്മാരും കേൾക്കെ ഡോക്ടറെ കൊണ്ടുവന്നില്ലെങ്കിൽ തീർച്ചയായും ഐഷുക്കുട്ടി മരിക്കുന്നതാണെന്ന ഭയങ്കര വൃത്താന്തം അങ്ങനെ പൊതുജനശ്രദ്ധയിൽ കൊണ്ടുവന്നു. അവൾ മരിക്കുകയാണെങ്കിൽ അതിനുള്ള പ്രധാന കാരണക്കാർ അവളുടെ ഭർത്താവും അമ്മായി തള്ളയുമായിരിക്കും. എങ്ങനെയെങ്കിലും അവർ പോയി ഡോക്ടറെ കൊണ്ടുവരും. കുറഞ്ഞത് 60 അല്ലെങ്കിൽ 100 രൂപയെങ്കിലും ചെലവാക്കും. ഡോക്ടർ വന്നില്ലെങ്കിലും ഐഷുക്കുട്ടി പ്രസവിക്കും. പക്ഷെ ഡോക്ടർ വരുന്നത് ഒരന്തസ്സല്ലേ? അയൽപ്പക്കങ്ങളിലെ പണക്കാരുടെ വീടുകളിൽ കാറിൽ ഡോക്ടറെ കൊണ്ടുവരുന്നില്ലേ? ഐഷുക്കുട്ടിയുടെ ഭർത്താവിന് പണമില്ലെങ്കിലും 60 or 100 രൂപ അയാൾ എവിടെ നിന്നെങ്കിലും ഉണ്ടാക്കട്ടെ. ആരോടെങ്കിലും കടം വാങ്ങിക്കാമല്ലോ. ഇല്ലെങ്കിൽ എന്തെങ്കിലും വിറ്റ് 60 രൂപ ഉണ്ടാക്കട്ടെ. ആയിടെ ഭർത്താവിന്റെ അനുജന്റെ ഭാര്യ ആസിയമ്മ പ്രസവിച്ചപ്പോൾ ഡോക്ടറെ കൊണ്ടുവന്നത് എങ്ങനെയാണ്? അതുപോലെ എന്തെങ്കിലും വിറ്റ് പണം ഉണ്ടാക്കട്ടെ. ആസിയാമ്മയ്ക്ക് വേണ്ടി അവളുടെ ഭർത്താവ് എന്തെല്ലാം ചെയ്യുന്നു. ആസിയാമ്മയാണെങ്കിൽ വർഗപരമായി ശകലം താണതുമാണ്.

0: ദാസിയാമ്മയുടെ ബാപ്പയുടെ ബാപ്പയുടെ ഉമ്മുമ്മയുടെ ഭർത്താവ് മാർക്കം കൂടിയതായിരുന്നു. അങ്ങനത്തെ താഴ്ചയൊന്നും ഐഷുകുട്ടിക്കില്ല. പെണ്ണുങ്ങൾ കൂടുമ്പോൾ നല്ല അന്തസ്സോടെ ഐഷുകുട്ടിക്കും പറഞ്ഞുകൂടെ,
1: ഓ ഞാൻ പെറ്റപ്പയ്യൻ ദാത്തരെ കൊണ്ടുവന്ന്
0: എന്നെ കൊണ്ട് രൂപ 100 കൊടുത്തത്. വീടിന്റെ ബാധക്ക വന്ന് മോട്ടര് അതിനും കൊടുത്ത് 10 രൂപ. എന്നാലും എന്റെ പെണ്ണെ ദാക്തരയിലുണ്ടല്ലോ, ഒരു കോയ

0: പെണ്ണുങ്ങളൊക്കെ അത് വാഴ്ത്തി പറയാറുമുണ്ട്. അത് കേൾക്കുമ്പോൾ ഐഷ കുട്ടിക്ക് ഹാലിളകും. അതുപോലെ ഡോക്ടറെ കൊണ്ടുവരണമെന്ന ആശ ആദ്യത്തെ പ്രസവത്തിന് ഉണ്ടായതാണ്. പക്ഷെ പ്രസവ സമയത്ത് അവൾ അത് മറന്നുപോയി. എന്നാൽ ഇത്തവണ അങ്ങനെ അബദ്ധം പറ്റുകയില്ല. എങ്കിലും വയറ്റാട്ടി അതിനെതിരാണ്. ഡോക്ടറെ വരുത്തേണ്ട ആവശ്യമില്ലെന്ന് അവർ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ലക്ഷണം കാണുമ്പോൾ അവർക്കറിഞ്ഞുകൂടെ? 100-150 സ്ത്രീകളുടെ പിള്ള വാങ്ങിയവരല്ലേ? എന്നാലും ഐഷുകുട്ടിക്ക് ദേഷ്യവും സങ്കടവുമാണ്. ആസ്യാമയേക്കാൾ താണവളാണോ ഐഷുകുട്ടി? അത് പറ. ബദരിയങ്ങളെ, അവൾ പല്ല് കടിച്ചുകൊണ്ട് അലറി. ദാക്കത്തരെ കൊണ്ടുവാ. ഐഷുകുട്ടിയുടെ അമ്മായി തള്ള ആ ഇരുട്ടുമുറിയിൽ കടന്നു ചെന്ന് സാധ്യതയോടെ അപേക്ഷിച്ചു. ഐഷുകുട്ടി മോളെ, നീ ഇങ്ങനെ പറയല്ലേ, അമ്മന്റെ കൈ കാശില്ല. എന്റെ പൊന്നല്ലേ, നീ അങ്ങ് പെറ്.
1: എന്റെ പൊന്നു മാമി, ഐഷുകുട്ടി കരഞ്ഞു. പടച്ചോനെ വിചാരിച്ച് ദാക്കത്തരെ കൊണ്ടുവാ.
0: എന്റെ റബ്ബേ, എന്തുവായി, അമ്മായിത്തള്ള കേണു. എന്ന പുകച്ചിൽ ഭാവിച്ചുകൊണ്ട് ഐഷുകുട്ടി ഭിത്തിയിൽ ചാരിയിരുന്നു. വയറ്റാട്ടി നിലവിളക്കിലെ തിരി നീട്ടിക്കൊണ്ട് പറഞ്ഞു, മോളെ കിടക്ക്, എന്നിട്ട് നീ പേറ്. ഐഷുകുട്ടി കഠിനമായ ദേഷ്യത്തോടെ വയറ്റാട്ടിയെ തുറച്ചു നോക്കി. എന്നിട്ട് സങ്കടകരമായി നിലവിളിച്ചു. അമ്മായിത്തള്ള വീണ്ടും വീണ്ടും അപേക്ഷിച്ചു. ഐഷുകുട്ടി തീർത്തു പറഞ്ഞു,
1: മാമിക്ക് അറിയാമേല ഇതിന്റെ നൊമ്പരം. റബ്ബേ, ഡോക്ടറെ കൊണ്ടുവാ.
0: അമ്മായിത്തള്ള അത്ഭുതപ്പെട്ടു. അവർ 9 പ്രസവിച്ചതാണ്, ഡോക്ടറെ കൊണ്ടുവരാതെ. എങ്കിലും ഐഷുകുട്ടി, അവർ ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി. പുതിയ പെണ്ണുങ്ങളുടെ ശാഠ്യത്തെപ്പറ്റി അവർക്ക് വളരെ അറിയാം. സ്വന്തമായ അനുഭവങ്ങൾ വളരെയില്ലേ? നിസ്സാര സംഗതികൾക്ക് വേണ്ടി ആണുങ്ങളെ വിഷമിപ്പിക്കുകയും അവരെ കൊല്ലാകൊലയ്ക്ക് കൊടുപ്പിക്കുകയും ചെയ്യുന്നത് സ്ത്രീജനങ്ങളുടെ മധുരമായ ഒരു സ്വഭാവ വിശേഷമാണല്ലോ. എന്നാലും എനിക്ക് വേണ്ടി അത് ചെയ്തു എന്നൊരു പൊങ്ങച്ച മാത്രമേ അതിലുള്ളൂ. എന്നാൽ സ്ത്രീകൾ പൊങ്ങച്ചത്തിന്റെ മൂർത്തീകരണങ്ങളല്ലേ? അവർ കൊട്ടുന്ന താളത്തിന് തുള്ളുന്ന വെറും പാവകളല്ലേ പുരുഷന്മാർ? ഇതൊക്കെ അമ്മായിത്തള്ളയ്ക്ക് അറിയാമെങ്കിൽ തന്നെയും ഐഷുകുട്ടിയുടെ പ്രസവകാര്യമായിരുന്നു അവരുടെ ചിന്താവിഷയം. ഡോക്ടറെ കൊണ്ടുവരാത്ത ഒരൊറ്റ കാരണത്താൽ ഐഷുകുട്ടി മരിച്ചുപോയെങ്കിലോ? പിന്നെ ബാക്കിയുള്ളവർ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യവുമുണ്ടോ? മഹാപോക്കണക്കേട്. പക്ഷെ ഡോക്ടറെ കൊണ്ടുവരാൻ പണം വേണ്ടേ? അസൻ കുഞ്ഞിന്റെ പക്കലാണെങ്കിൽ കാശൊന്നുമില്ല. നേരം വെളുത്താൽ ഇരുട്ടുന്നത് വരെ കുത്തിയിരുന്ന് ബീഡി തെറുത്താൽ അസൻ കുഞ്ഞിന് കിട്ടുന്ന കാശുകൊണ്ട് ആ കുടുംബത്തിന് ജീവിക്കാൻ തന്നെ വിഷമമാണ്. എങ്കിലും അവർ ചെന്ന് മകനോട് പറഞ്ഞു. അസൻ കുഞ്ഞ് അത് കേട്ട് വിഷണ്ണനായിരുന്നു. പെണ്ണ് കെട്ടണ്ടായിരുന്നു എന്ന് പോലും അസൻ കുഞ്ഞിന് തോന്നി. പക്ഷേ എന്തു ചെയ്യും? 60 രൂപ ആരോടാണ് വാങ്ങുക? 100 തന്നെ വേണ്ടി വരികില്ലേ? മുതലാളിയുടെ അടുത്ത് ചെന്നാൽ രൂപ കൊടുക്കുകയില്ല. വീടും പുരയിടവും പണയം എഴുതി കൊടുത്താൽ പക്ഷേ കിട്ടിയേക്കും. എങ്കിലും അതിന്റെ ആവശ്യമുണ്ടോ? ജോലി ചെയ്ത് കടം വീട്ടാൻ ഒക്കുകയില്ല. പലിശ കൂടിക്കൂടി ഒടുവിൽ പറമ്പും വീടും മുതലാളിയുടെ വകയാവും. അസൻ കുഞ്ഞ് വിഷണ്ണനായി പ്രസവമുറിയുടെ ജനൽ തുറന്ന് മുഖം കാണിച്ചു. കരളെ, ഞാൻ മരിച്ചു പോകും. അസൻ കുഞ്ഞിനെ നോക്കി ഐഷുകുട്ടി കരഞ്ഞു.
1: ദാക്കത്തരെ കൊണ്ടുവാ. നീ അധികം കടന്നു തുള്ളരുത് കേട്ടോ ഐഷുകുട്ടി, ഇടിച്ച് നിന്റെ അസ്ഥി ഞാൻ തകർത്ത് കളയും. നീ മരിച്ചോളൂ, എനിക്ക് പുല്ലാണ്, ഞാൻ വേറൊന്നിനെ കെട്ടു എന്ന് അസൻ കുഞ്ഞു പറഞ്ഞില്ല. അയാൾ താണു വീണു പറഞ്ഞു,
0: ഐഷുകുട്ടി പൊന്നെ, ഞമ്മക്ക് ഇന്നത്തെ തവണ ഡോക്ടറെ കൊണ്ടുവരാ.
1: ഇനിയത്തെ തവണ?
0: ആഹാ, അതുകൊള്ളാം. പോരാ, ഇപ്പൊ കൊണ്ടുവരണം. അമ്പിളി അമ്മാവനെ പിടിച്ചുകൊടുക്കാൻ കേഴുന്ന കൊച്ചു കുഞ്ഞിനെ പോലെ ഐഷുകുട്ടി ശാഠ്യം പിടിച്ചു. കാരണം അവളെ വളരെ ഓമനിച്ചാണ് അവളുടെ ബാപ്പയും ഉമ്മായും വളർത്തിയത്. ആ വിവാഹം തന്നെ നടന്നത് അസൻ കുഞ്ഞിന്റെയും ഐഷുകുട്ടിയുടെയും ബാപ്പമാരുടെ നിർബന്ധം മൂലമാണ്. ഐഷുകുട്ടിയുടെ ഉമ്മ അതിനാദ്യമേ എതിരായിരുന്നു. അനങ്ങിയാൽ അവളുടെ വിവാഹബന്ധം വേർപെടുത്തിയേക്കാൻ ഐഷുകുട്ടിയുടെ ഉമ്മ അസൻ കുഞ്ഞിനോട് പറയും. ഓ, എന്നതാ കിടക്കുന്നു എന്ന് അസൻ കുഞ്ഞു പറയുകയില്ല. അസൻ കുഞ്ഞിനേക്കാൾ പണശേഷിയുണ്ട് ഐഷുകുട്ടിയുടെ കുടുംബത്തിന്. അവിടെ നിന്ന് കിട്ടിയ സ്ത്രീധന തുക കണ്ടമാനം കളയുകയും ചെയ്തു. എന്നാലും അസൻ കുഞ്ഞിനോട് ഐഷുകുട്ടിക്ക് വളരെ സ്നേഹമുണ്ട്. കരളേ എന്നെ അവൾ വിളിക്കൂ. അവൾ മരിച്ചു പോകുകയാണെങ്കിലോ? അസൻ കുഞ്ഞു വിയർത്തു. മുത്തേ ഐഷുകുട്ടി, എന്റെ പൊന്നു ബസനിക്കല്ലേ എന്ന് ആശ്വസിപ്പിച്ചിട്ട് അസൻ കുഞ്ഞു പോയി. ഐഷുകുട്ടി വീണ്ടും വീണ്ടും ഡോക്ടറെ കൊണ്ടുവരാൻ മുറവിളി കൂട്ടി. പേര് കാണാൻ ചെന്നിരുന്ന പെണ്ണുങ്ങൾ മുഖത്തോട് മുഖം നോക്കി. ആ പെണ്ണ് മരിച്ചാലും അവർ ഡോക്ടറെ കൊണ്ടുവരിയേല. അതും കേട്ടുകൊണ്ടാണ് ഐഷുകുട്ടിയുടെ ഉമ്മ കൊടുങ്കാറ്റ് പോലെ ചെന്ന് കയറിയത്.
1: മോളെ, ഐഷുകുട്ടി, എന്റെ ഉമ്മ, ഞാൻ മരിക്കും, ഡോക്ടറെ കൊണ്ടുവാ.
0: ആ നാട് മുഴുവനും കേൾക്കത്തക്ക ശബ്ദത്തിൽ ഐഷുകുട്ടിയുടെ തള്ള പറഞ്ഞു. മകളെ, കെട്ടുതാലി പറിച്ചെങ്കിലും ദാഹത്തരെ ഉമ്മ കൊണ്ടുവരും. എന്റെ മോള് ക്ഷമിച്ചു കടാ, ഞമ്മൾ അത്ര മുതലും പങ്കിഷോ ഇല്ലാത്തവരല്ല.
1: അങ്ങനെ രണ്ടു മൂന്ന് മുനകളുള്ള

പ്രസ്താവനയോടെ അവർ വെളിയിലിറങ്ങി. അസൻ കുഞ്ഞിന്റെ മുൻപിൽ ചെന്ന് നിന്ന് ഹാലിളക്കി. എന്റെ മകടെ മൊയ് അങ്ങാ ചൊല്ലിയേര്, ആര് പറഞ്ഞ് അവളെ ഇട്ടു കട്ടപ്പെടുത്താൻ? മാമി മനുഷ്യര് കേക്കും, ആ വയറ്റാട്ടി പറയുന്നത് ദാക്കിത്തര് വേണ്ടെന്നാ. അവളാണോ എന്റെ മകടെ കാര്യം നിശ്ചയിക്കണത്? നിന്നെ കൊണ്ട് ഒക്കുകയല്ലെങ്കിൽ അത് പറ. നീ അവടെ മൊയ് അങ്ങാ ചൊല്ലിയേച്ചാ മതി. മൊത്തിക്കൊണ്ട് അവളെ കെട്ടാൻ വേറെ ആണുങ്ങളുണ്ട്. ഞങ്ങൾ എങ്ങൊന്നും മാർക്കം കൂടി വന്നവരല്ല. അത് മറ്റെല്ലാവരെയും പോലെ ആസിയാമ്മയും കേട്ടു. മാർക്കം കൂടി വന്നത് അവളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെങ്കിലും അങ്ങനെ അവൾ ഭാവിച്ചില്ല. രാത്രി അതിന് നൂറിരട്ടിയായി. ഭർത്താവിനോട് പറയാം എന്ന് അവൾ വിചാരിച്ചു. മാർക്കം കൂടി വന്നത് അവളുടെ ജീവിതത്തിലെ ഒരു തീരാ കളങ്കമാണ്. അവളുടെ ഹൃദയത്തിൽ ഉഗ്രമായ കോപമുണ്ടായിരുന്നു എങ്കിലും മുഖത്ത് നറു പുഞ്ചിരിയാണ്. ആ പുഞ്ചിരിയോടെയാണ് അസൻ കുഞ്ഞ് ഡോക്ടറെ കൊണ്ടുവരാൻ പോയ വൃത്താന്തം അവൾ ശ്രവിച്ചത്. അത് ഒരു പ്രധാന വാർത്തയായിരുന്നു. അത് എല്ലാവരും അറിഞ്ഞു. സ്ത്രീകൾ അത്ഭുതത്തോടെ അന്യോന്യം പറഞ്ഞു. അസൻ കുഞ്ഞ് ദാഹത്തിരെ കൊണ്ടുവരാൻ പോയി. അത് പ്രസവമുറിയിലും കേട്ടു. ചെന്ന് പറഞ്ഞത് ആസിയാമ്മയാണ്. മനസ്സിൽ വളരെ സന്തോഷമുണ്ടായി. എങ്കിലും മഹേഷ് കുട്ടി അത് പുറത്തു കാണിച്ചില്ല. നിനക്ക് കൊണ്ടുവന്ന പോലെ അന്തസ്സിനല്ല ഇത് എന്ന ഭാവത്തോടെയാണ് ഐഷുക്കുട്ടി ആസിയാമ്മയെ നോക്കിയത്. ഒരു സ്ത്രീയുടെ രഹസ്യം മറ്റൊരു സ്ത്രീക്കും അറിയാമെന്നുള്ള രഹസ്യം അവർ അന്യോന്യം അറിയിക്കുകയില്ല. ആസിയാമ്മ പോയി കഴിഞ്ഞപ്പോൾ ഐഷുക്കുട്ടി കണ്ണീരിലൂടെ മന്ദഹസിച്ചു. എന്നാൽ വലിയ ഒരു പരിഭ്രമം അവളെ പിടികൂടിയിരുന്നു. ഡോക്ടർ വന്നു ചേരും മുമ്പേ അവളെങ്ങാനും പെറ്റുപോയെങ്കിലോ? സമയം വരുമ്പോൾ എത്ര തടുത്താലും പ്രസവിക്കാതിരിക്കുമോ? അവൾക്ക് ഭയമായി. അവൾ ആകെ വിയർത്തു. വയറ്റിൽ കിടന്ന് എല്ലാം കൂടി കുഴഞ്ഞു മറിയുന്നതായി അവൾക്ക് തോന്നി. നേർച്ചക്കാരെ ചതിക്കല്ലേ, അവൾ തന്നെത്താൻ പുണ്യവാളന്മാരോട് അപേക്ഷിച്ചു. മൺമറഞ്ഞുപോയ പുണ്യാത്മാക്കളെല്ലാം അവളുടെ പ്രസവകാര്യത്തിൽ ബദ്ധശ്രദ്ധരായിരിക്കുന്നതിന് വേണ്ടി ഓരോരുത്തരുടെയും പേര് ഉരുവിട്ടു. എന്റെ മഹീദ്ദീനെ, എന്റെ ബദ്രീങ്ങളെ, എന്റെ മമ്പുറത്തവുലിയ, ഒടുവിൽ എന്റെ നാഹൂർ വീരാസായുവേ, ഞാൻ നാഹൂർ പള്ളിയിൽ ഒരു പൊന്നും പുള്ളനെ കൊടുത്തേക്ക. ഇത്രയുമായപ്പോൾ ഐഷുക്കുട്ടിക്ക് ബോധ്യമായി വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആണാണെന്ന്. പെൺകുഞ്ഞായിരുന്നെങ്കിൽ അടങ്ങി ഒതുങ്ങി വല്ല മൂലയിലും കിടക്കുമായിരുന്നു. ഇതങ്ങനെയല്ല. ഉറിയിൽ പിടിച്ച് കുട്ടികൾ ആടുന്ന പോലെ ഐഷുക്കുട്ടിയുടെ ഹൃദയത്തിൽ പിടിച്ച് തൂങ്ങിക്കൊണ്ട് അവൻ ആടുന്നു. കടിച്ചു പിടിച്ചിരിക്കയാണ്. കൈ അവൻ പിറകിൽ കെട്ടിയിരിക്കുന്നു. ഇപ്പോൾ അവൻ പണ്ടത്തിൽ തലയും കുത്തി ബാലൻസ് നിൽക്കുകയാണ്. എന്നിട്ട് എണീറ്റ് ഐഷുക്കുട്ടിയുടെ ഹൃദയമെടുത്ത് ഫുട്ബോൾ അടിക്കുന്നു. അവൾക്ക് കലശലായ വേദന. തീവെള്ളം കയറുന്നതുപോലെ തല പുകഞ്ഞു തുടങ്ങി. മുള കരച്ച് തേച്ചതുപോലെ നീറ്റലും പുകച്ചിലും. അവൾക്ക് കണ്ണു കാണാതായി. ബോധക്ഷയം വരാൻ പോകുന്നു. എങ്കിലും അവൾ സർവശക്തിയും എടുത്ത് പാല് എക്കിളിച്ച് കയറുന്ന പശുവിനെ പോലെ അങ്ങനെ കിടന്നു. മിനിറ്റുകൾ മണിക്കൂറുകളായി നീങ്ങിക്കൊണ്ടിരുന്നു. ഹൃദയം വിങ്ങിക്കൊണ്ടിരുന്നു. തലയ്ക്കകം വെന്തുകൊണ്ടിരുന്നു. അവൾ മരിച്ചു പോകുമെന്ന് പരിപൂർണ ബോധ്യമായി. അപ്പോൾ ഒരു എരപ്പ്. അത് ക്രമേണ അടുത്തടുത്ത് വന്ന് വീടിന്റെ വാതിൽക്കൽ ഡും എന്ന് നിൽക്കുകയും ദാക്കത്തര് എന്ന ഒരുപാട് ശബ്ദം കേൾക്കുകയും ചെയ്തു. അതോടെ ഐഷുക്കുട്ടിയുടെ പിടിവിട്ടു. കുഞ്ഞിന്റെ തല വെളിയിലും വന്നു. ഡോക്ടർ പരിവാര സമേതനായി കിർ കിർ ശബ്ദത്തോടെ പ്രസവമുറിയിൽ കയറി. ഐഷുക്കുട്ടിയുടെ ദേഹത്തേക്ക് കുനിഞ്ഞ് അവളെ ഒന്ന് സ്പർശിച്ചു. അവാജ്യമായ ആനന്ദത്തോടെ ഐഷുക്കുട്ടി പരിപൂർണമായി പ്രസവിക്കുകയും ചെയ്തു. ഭൂലോകത്തിലേക്ക് ആദ്യമായി വന്ന ആ ആത്മാവിനെ അത്രയധികം ഇട്ട് താമസിപ്പിച്ചതിലുള്ള പ്രതിഷേധ സൂചകമായി അവൻ ഭയങ്കരമായി നിലവിളിച്ചു. അവൻ പാളയിൽ നിന്ന് ചാടിയെണീറ്റ് ഐഷുക്കുട്ടിയെ തൊടിച്ചേക്കുമെന്നുപോലും അവൾ ഭയപ്പെട്ടു. എങ്കിലും ഡോക്ടർ വന്നാണല്ലോ പ്രസവിച്ചത് എന്നൊരു ചാരിതാർത്ഥ്യം അവൾക്കുണ്ടായിരുന്നു. ഇങ്ങനെ ഐഷുക്കുട്ടി ഡോക്ടറെ വരുത്തി മാനം നേടി പെറ്റ കഥ വയറ്റാട്ടി അവളുടെ ഭർത്താവിനോട് പറയുകയും അയാൾ ഇത് ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്നവരോട് പ്രസ്താവിക്കുകയും അങ്ങനെ നാടൊട്ടൊക്കെ പരക്കുകയും ചെയ്തു. അതിലും കുസൃതിപ്പിള്ളേർ വഴിനീളെ നടന്ന് ഐഷുക്കുട്ടിയുടെ ശബ്ദം അനുകരിച്ച് നീട്ടിവലിച്ച് ദാക്കത്തരെ കൊണ്ടുവാ എന്ന് പറഞ്ഞ് നടക്കുന്നതിലും ഐഷുക്കുട്ടിക്ക് അപമാനമില്ല. ഉള്ളിലുണ്ടെങ്കിലും പുറമേ ഭാവിക്കാറില്ല. ആരെങ്കിലും അത് സൂചിപ്പിച്ചാൽ അഭിമാനപൂർവം മന്ദഹാസത്തോടെ ഐഷുക്കുട്ടി പ്രസ്താവിക്കും, ഓ അന്നാലും ഞാൻ പെറ്റപ്പയും ദാക്കത്തരെ കൊണ്ടുവന്നല്ലോ.

ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ಪಾಗದ ನಿ ರಗದ ನಿ ರಮ ತಾನೇ ನಗದ ಪಾಗದ ನಿ ರಗದ ನಿ ರಮ ತಾನೇ ನಗದ ಪಾಗದ ನಿ ರಗ

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾ

ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 ശനിയാഴ്ച വൈകുന്നേരം 6 ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഗ്യം.

0: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദയരോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
2: ഏയ് അല്ലടാ, എനിക്കൊരു PR പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
1: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നു, ഇത് പറ്റിയ സമയമാണ്.
2: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
1: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
2: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
1: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
2: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
1: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
2: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയൊന്ന് കിട്ടുക?
1: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9985871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവര് ഡീറ്റെയിൽസ് ഒക്കെ തരും.
2: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ.
1: 9985871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
2: teresaspgdprj@gmail.com അല്ലേ?
1: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.
0: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: ശ്രീ 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ സൗഖ്യം ആരോഗ്യ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹനാൻ ഫാത്തിമ. മഴക്കാലം നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതലായി ശ്രദ്ധ കൊടുക്കേണ്ട കാലമാണ്. വൈറൽ ഇൻഫെക്ഷൻ, ഡെങ്കു, ലെപ്റ്റോസ്പിറോസിസ് തുടങ്ങിയ പല രോഗങ്ങളും ഈ സമയത്ത് കൂടുതലായി കാണപ്പെടാറുണ്ട്. ഇത്തരം രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം? എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത്? എപ്പോഴാണ് ഡോക്ടറെ സമീപിക്കേണ്ടത് എന്നീ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിനെ കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ തഹസിൻ ബഷീർ. നിലവിൽ ആസ്റ്റർ മെഡിസിറ്റിയിൽ ഇന്റേണൽ മെഡിസിൻ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം ആരോഗ്യരംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള ഡോക്ടർ തഹസിൻ ബഷീർ ഇന്ന് മഴക്കാല ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ പങ്കുവെക്കുന്നു. സോ വെൽക്കം ടു ദ പ്രോഗ്രാം. ഡോക്ടർ, ഈ മഴക്കാലത്തൊക്കെ സാധാരണയായി കൂടുതൽ കാണുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്?
1: നല്ലൊരു ചോദ്യമാണ്. ഒരു മഴ പെയ്താൽ ആശുപത്രിയിൽ രോഗികളുടെ എണ്ണം ഇരട്ടിയാകും. ഇത് നമ്മൾ ഡോക്ടർമാർ കാണുന്ന ഒരു സ്ഥിരം പാറ്റേൺ ആണ്. ആകെ ഒരു നമ്മൾ കാണുന്ന കാറ്റഗറി ഒരു 5 വിഭാഗം തരം അസുഖങ്ങളാണ് നമ്മൾ പൊതുവെ കാണപ്പെടുന്നത്. ഫസ്റ്റത്തെ വിഭാഗം പറയുന്നത് കൊതുക് കാരണം പകർത്തുന്ന രോഗങ്ങളാണ്. അതൊന്നാമത് ഡെങ്കു, ചിക്കൻ ഗുനിയ, മലേറിയ. രണ്ടാമത്തേത് മലിനജലത്തിലൂടെ പകർന്ന ഈ ലെപ്റ്റോസ്പൈറോസിസ്, അതായത് എലിപ്പനി എന്ന് പറയും, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ, കോളറ. മൂന്നാമത് വൈറൽ പനി, നമ്മൾ സാധാരണ കാണുന്ന ജലദോഷപ്പനി അഥവാ കോമൺ കോൾഡ് എന്ന് പറയും. ഫ്ലൂ, അത് ഇൻഫ്ലുവൻസ, പിന്നെ വൈറൽ ഫീവർ, ഉദാഹരണം ഇപ്പം നമ്മളെല്ലാം സ്ഥിരമായി കാണപ്പെടുന്ന കോവിഡ് വൈറസ്. നാലാമത് കാണുന്നത് ഇത് കാരണം നമ്മുടെ ഈ നനഞ്ഞ ചർമ്മത്തിലുണ്ടാവുന്ന ഈ വെള്ളം കാരണം നനഞ്ഞ ചർമ്മത്തിലൂടെ വൾണറബിൾ ആവുന്ന സ്കിൻ ഇൻഫെക്ഷൻസ്, അതായത് ഫംഗൽ ഇൻഫെക്ഷൻസ് കാണാം. അഞ്ചാമത്തേത് നമ്മുടെ ഭക്ഷണ മലിനീകരണം വഴി കാണുന്ന ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് എന്ന് പറയും, അതായത് വയറിളക്കം, ഛർദി, തലവേദനയായിട്ട് കാണുന്ന ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് എന്നുള്ള രോഗം. ഇവയൊക്കെയാണ് നമുക്ക് ബേസിക്കലി നമ്മൾ കാണുന്ന രോഗങ്ങൾ.
0: അപ്പൊ ഈ മഴക്കാലത്ത് ഈ രോഗങ്ങളുടെ എണ്ണം പെട്ടെന്ന് കൂടാനുള്ള പ്രധാന കാരണം എന്താണ്?
1: സോ മഴ വെറും ഒരു വെള്ളം മാത്രമല്ല കൊണ്ടുവരുന്നത് ഭൂമിയിൽ, അതൊരു പെർഫെക്റ്റ് സ്റ്റോമാണ് ക്രിയേറ്റ് ചെയ്യണത്. അതായത് നമ്മുടെ ഈ അണുബാധകൾക്ക് ഉണ്ടാക്കുന്ന അവർക്ക് വളരാൻ പറ്റുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൂടിയാണ് നമുക്ക് കൊണ്ടുവരുന്നത്. മൂന്ന് കാര്യങ്ങളാണ് ഒരേ സമയം സംഭവിക്കുന്നത്. ഒന്നാമത്തേത് വെള്ളം കെട്ടിൽ കൊതുക് മുട്ടയിടുന്നു. ഒരു കൊതുക് മുട്ടയിട്ടാൽ അത് വെറും ഒരു 7 to 10 ദിവസം കൊണ്ട് വലിയൊരു പോപ്പുലേഷനായിട്ട് മാറും. രണ്ടാമത് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഓടകളും കിണറുകളും ഒഴുക്ക് തടസ്സപ്പെടുമ്പോൾ നമ്മുടെ കുടിവെള്ളം അതെന്ത് ചെയ്യും, കലർത്താൻ ചാൻസ് കൂടുതലാണ്. മൂന്നാമത് നമ്മുടെ പുഴുക്ക്, അതായത് ഹ്യൂമിഡിറ്റി, അത് കൂടുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇവയെല്ലാം ഫാസ്റ്റർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു എൻവയറമെന്റ് ആണ് ഉണ്ടാവുന്നതും അത് സംഭവിക്കുന്നതും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് മഴ ഒരു ആംപ്ലിഫയർ ആണ്, ഉള്ള ഓരോ ത്രെട്ടിനെയും അതെന്ത് ചെയ്യും, വലുതായി വലുതായി ആക്കും.
0: അപ്പൊ ഡോക്ടർ, ഇപ്പൊ പറഞ്ഞ പോലെ മഴ പെയ്താൽ എല്ലാവരുടെയും വെള്ളക്കെട്ട് തന്നെയാണല്ലോ. ഈ സമയത്ത് മലിനമായ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ അത് ഏതൊക്കെയാണ്? ജനങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
1: സോ ഒരു ഗ്ലാസ് നമ്മൾ കലങ്ങിയ വെള്ളം അത് എടുക്കുക. ആ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമ്മൾ ഒരാഴ്ചക്കുള്ളിൽ അതെന്ത് ചെയ്യും, നമ്മൾ ഐസൊലേറ്റ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇതൊരു വെറും എക്സാജറേഷൻ അല്ല, ഇതാണ് ആക്ച്വലി നമ്മളെല്ലാം കാണപ്പെടുന്നത്. ഈ വന്ന രോഗങ്ങൾ ഏതൊക്കെയാന്ന് വെച്ചാൽ ഒന്ന് ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ, കോളറ, ലെപ്റ്റോസ്പൈറോസിസ്, അമീബിക് ഡിസെൻട്രി എന്ന് പറയും. ഇവയെല്ലാം നമ്മൾ ഈ മലിനജലത്തിലൂടെ കിട്ടുന്ന അസുഖങ്ങളാണ്. അപ്പൊ നമുക്ക് 5 കാര്യങ്ങൾ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ നമുക്ക് ഈ അസുഖങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. ഫസ്റ്റ് 1, നമുക്ക് കുടിക്കുന്ന വെള്ളം എപ്പോഴും ബോയിൽ ചെയ്യുക, തിളപ്പിക്കുക, അല്ലെങ്കിൽ ഫിൽട്ടർ ഉണ്ടെങ്കിൽ അത് ഫിൽട്ടർ ചെയ്യുക. ഇനി കിണർ വെള്ളം ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരെ ക്ലോറിനേഷനും ഉറപ്പുവരുത്താം. മൂന്നാമത് പുറത്തു നിന്ന് വന്നാൽ കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകുക, ഒരു 20 സെക്കൻഡ്സ്, അത്രേ സമയം എടുക്കുള്ളൂ. ഒരു വെള്ളക്കെട്ടിൽ നമ്മൾ നടക്കേണ്ട അവസ്ഥ വന്നാൽ നമ്മൾ കാല് നന്നായിട്ട് കഴുകണം. പിന്നെ നമുക്ക് ടാങ്ക്, ചില വീടുകളിലെ ടാങ്കുകൾ ഓവർ ഹെഡ് ആയിരിക്കും, ഏറ്റവും മേലെ ടെറസിന് മേലായിരിക്കും, അത് എല്ലാ മാസവും ശുദ്ധീകരിക്കണം.
0: ഈ ഡെങ്കു, ചിക്കൻ ഗുനിയ പോലുള്ള കൊതുക് മൂലം പകരുന്ന രോഗങ്ങൾ മഴക്കാലത്ത് കൂടുതലായി കാണാറുണ്ടല്ലോ. അപ്പൊ ഈ രോഗം പടരുന്നത് തടയാൻ വീട്ടിലും പരിസരത്തും എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും?
1: നല്ലൊരു ചോദ്യമാണ്. നമ്മൾ കാണപ്പെടുന്ന വെച്ചാൽ നമ്മളൊരു നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണുന്ന പോലെ ഒരു ഡ്രം, ഒരു നമ്മുടെ കാലിൻ്റെ ഒരു ആ ഒരു ലെവലുള്ള ഒരു ചെറിയൊരു ഡ്രം, ആ ഒരു ഡ്രമ്മിൽ അത്യാവശ്യം വെള്ളം കെട്ടി നിന്നെങ്കിൽ ഒരു 7 ദിവസം കൊണ്ട് ഒരു 1000 കൊതുകോളം അവിടെ ഉണ്ടാവും. നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു

0: ടേക്ക്അവേ, ഒരു ആക്ഷൻ ലിസ്റ്റ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വെച്ചാൽ, ഫസ്റ്റ് വൺ, നമ്മൾ വീട്ടിൽ ഒരിടത്തും വെള്ളം കെട്ടി നിൽക്കരുത്. ഏതൊക്കെ സ്പോട്ടാ വെച്ചാൽ, പൊതുവെ കാണപ്പെടുന്ന സ്പോട്ടുകൾ നമ്മൾ കൂളർ, പിന്നെ നമ്മുടെ ചെടിച്ചട്ടികൾ, ടയർ ഉണ്ടെങ്കിൽ ആ ടയറിൻ്റെ ഉള്ളിൽ, പിന്നെ ഫ്രിഡ്ജിൻ്റെ ട്രേ, പിന്നെ ഏഡീസ് മോസ്കിറ്റോ എന്നാണ് പൊതുവെ ഈ ഡെങ്കു പകർത്തുന്ന കൊതുകിൻ്റെ പേര്. അത് പൊതുവെ നമ്മുടെ സൂര്യ ഉദിക്കണ അവിടെയും സൂര്യ അസ്തമിക്കണ സമയത്തായിരിക്കും അതിൻ്റെ പീക്ക് ആയിട്ടുള്ള സമയം. അപ്പം ആ സമയങ്ങളിൽ എപ്പോഴും ഒന്ന് ജാഗ്രത പാലിക്കുക. നമുക്ക് ഫുൾ സ്ലീവ് ഇടാൻ പറ്റുമെങ്കിൽ ഫുൾ സ്ലീവ് ആയിട്ടുള്ള വസ്ത്രം ഇടാൻ പറ്റും, അത് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ മോസ്കിറ്റോ റെപ്പലൻ്റ് പറഞ്ഞിട്ടുള്ള ക്രീം സ്പ്രേ ഒക്കെ ഉണ്ടാവും, അത് ഉപയോഗിക്കുക. പിന്നെ കിടങ്ങ്, ഓട, ഇവരെല്ലാം മാക്സിമം അത് കവർ ചെയ്യുക, അത് ഓപ്പണാക്കി വെക്കരുത്. നമ്മൾ കമ്മ്യൂണിറ്റി ലെവൽ സോഴ്സ് റിഡക്ഷൻ എന്ന് പറയും, അതായത് നമ്മളെ ഗവൺമെന്റ് സ്പ്രേ ചെയ്യും ഈ ഒരു പീക്ക് സീസൺ ആ സമയത്ത്. ഈ ഡെങ്കു ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മളവിടെ സ്പ്രേ ചെയ്യും. അപ്പോൾ ആ സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് ഈ ബ്രീഡിംഗ് ഏരിയക്കൊന്നും കുറയ്ക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ നമ്മൾ ഡെങ്കു കൺട്രോൾ ചെയ്യുന്ന സ്പ്രേ ഗവൺമെന്റ് ചെയ്യണമെന്ന് പിടിവാശി പിടിച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് ബ്രീഡിംഗ് സോഴ്സ്, അത് ഈ കൊതുക് വരുന്ന മെയിൻ സോഴ്സ് നമ്മളാണ് അവോയ്ഡ് ചെയ്യേണ്ടത്.
1: നമ്മുടെ കേരളത്തിൽ മഴക്കാലത്ത് ഡെങ്കുക്കൊപ്പം തന്നെ എലിപ്പനിയും വളരെയധികം ആശങ്കയാകാറുണ്ട്. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: നമ്മളൊരു ഡ്രെയിനേജ് കൂടെ അല്ലെങ്കിൽ ഒരു ഓടയിലൂടെ നമ്മൾ നടക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾക്കൊരു, അഥവാ നമ്മൾ അറിയാണ്ട് നമ്മുടെ കാലൊരു സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ, ആ ചെറിയൊരു സ്പോട്ടിൽ മതി എന്ത് ചെയ്യാൻ, നമ്മുടെ എലിപ്പനി പകരാൻ, അതായത് ലെപ്റ്റോസ്പൈറോസിസ് പകരാൻ. അപ്പോൾ ലെപ്റ്റോസ്പൈറോസിസിന്റെ ബാക്ടീരിയ, ആ അണുബാധ വരുന്നത് നമ്മുടെ എലിയുടെ മൂത്രത്തിലൂടെയാണ്. അപ്പോൾ വെള്ളക്കെട്ടിൽ ഇതെന്ത് ചെയ്യും, പൊതുവെ മിക്സ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇത് നമുക്ക് കണ്ണിലൂടെ, തൊലി, എലി വായിലൂടെ വരാൻ ചാൻസ് കൂടുതൽ, ഇതിനാണ് നമ്മൾ പടരാൻ ചാൻസ്. അപ്പൊ ലക്ഷണങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ, വളരെ ഹൈ ഗ്രേഡ് ആയിട്ടുള്ള ഫീവർ, അതായത് ഭയങ്കര ശക്തമായിട്ടുള്ള പനി. നമ്മൾ തെർമോമീറ്റർ വീട്ടിൽ തന്നെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും, ഒരു 39-40 ഡിഗ്രി സെൽഷ്യസോളം ഭയങ്കര ശക്തമായിട്ടുള്ള പനി. അതിന്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു ലക്ഷണമാണ് നമുക്ക് ഭയങ്കര മസിൽ പെയിൻ ഉണ്ടാവും, പ്രത്യേകിച്ച് നമ്മുടെ വണ്ണക്കാലുകൾ, കാഫ് മസിൽസ് ഉണ്ടാവും. ഇതൊരു ടിപ്പിക്കൽ സൈനാണ്. പിന്നെ നമുക്ക് തലവേദന, കണ്ണൊക്കെ ഭയങ്കര ചുവന്ന കളർ പോലെ ആവുക, പിന്നെ ഛർദിക്കാൻ വരിക, ഛർദി. പിന്നെ ഈ അസുഖം കുറച്ച് സിവിയർ ആയി കഴിഞ്ഞാൽ, ഒരാഴ്ചത്തോളം അത് പെർസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതെന്ത് ചെയ്യും, നമുക്ക് മഞ്ഞപ്പിത്തം വരെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം മഞ്ഞപ്പിത്തം കൂടി ഇതിലൊരു ലക്ഷണമാണ്. പിന്നെ നമ്മുടെ കിഡ്നി ഫെയിലിയർ ആവുന്ന ലക്ഷണങ്ങൾ, അതായത് മൂത്രമില്ലായ്മ, അല്ലെങ്കിൽ മൂത്രം പോകുമ്പോൾ അത് രക്തകളർ പോലെ വളരെ ഡാർക്കായിട്ട് പോണ പോലെ കാണുന്ന ലക്ഷണങ്ങൾ. അപ്പം ഇവയെല്ലാം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും വൈകിക്കരുത്, ഗൂഗിൾ സെർച്ച് ചെയ്യരുത്, മാക്സിമം ഡോക്ടറെ കാണാൻ നോക്കുക.
1: അപ്പോൾ ഡോക്ടർ, നമ്മുടെ പനി, തലവേദന, അതേപോലെ തന്നെ ശരീരവേദന പോലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ സാധാരണ വൈറൽ ഫീവർ ആണോ അതോ ഡെങ്കു പോലുള്ള ഗുരുതര രോഗമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം?
0: വളരെ സിമ്പിളാണ്, ഒരുപാട് ആലോചിക്കേണ്ട ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ ഈ പറയുന്ന ഒരു 6 ലക്ഷണങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ ഏതൊരു പനി വരുമ്പോഴും അത് 3 ദിവസത്തെക്കാട്ടി കൂടുതൽ സെറ്റിൽ ആവുന്നുണ്ട് നോക്കുക. അത് സെറ്റിൽ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, പാരസെറ്റമോൾ എടുക്കുന്നവരാണെങ്കിൽ അത് പാരസെറ്റമോൾ കഴിച്ചിട്ട് പോലും സെറ്റിൽ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ വേഗിക്കാൻ നിൽക്കരുത്, അത് 3 ദിവസത്തെ കൂടുതലാണെങ്കിൽ ഡോക്ടറെ കാണിക്കുക. രണ്ടാമത്, നമ്മുടെ കണ്ണിന്റെ പിൻവശം വരുന്ന നമുക്ക് ശക്തമായിട്ടുള്ള ഒരു വേദന വരും. നമ്മുടെ കണ്ണിന്റെ ബാക്കിൽ നമ്മൾ കൈകൊണ്ട് ഒരാൾ അമർത്തണ പോലെ ഒരു വേദന, റെട്രോ ഓർബൈറ്റൽ പെയിൻ എന്ന് പറയാം, അതുണ്ടെങ്കിൽ. മൂന്നാമത്, നമ്മുടെ സ്കിന്നിൽ റാഷസ് ഉണ്ടാവും. റാഷസ് പറഞ്ഞാൽ നമ്മുടെ ചർമ്മങ്ങളിൽ ഈ കുത്തു കുത്തു പോലെ കാണുന്ന ഓരോരോ റെഡ് സ്പോട്സ് ഉണ്ടാവും, അത് നമ്മുടെ നെഞ്ച് ഭാഗത്തും നമ്മുടെ കൈകളിലും ഒക്കെ കാണാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ വരുന്നത് ബ്ലീഡിങ്. ബ്ലീഡിങ് പറയുന്നത് നമ്മൾ ഈ പല്ലിന്റെ ആ ഒരു ഭാഗങ്ങളിൽ ഗംസിനവിടെ ബ്ലീഡിങ് വരിക, മൂക്കിലൂടെ, അല്ലെങ്കിൽ മൂത്രം പോകുമ്പോൾ അത് ചുവപ്പ് കളറാവുക. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ സ്കിന്നിൽ റെഡ് റെഡ് ആയിട്ടുള്ള സ്പോട്സ് കാണുക. പിന്നെ നമ്മളതൊരു റുട്ടീനായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറയും. ആ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നമ്മൾ ക്ലോട്ടിങ് ചെയ്യുന്ന സംഭവമാണ്. ആ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഡ്രോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ സിവിയർ ആയിട്ടുള്ള കേസിലാണ് നമുക്ക് ഭയങ്കര ഛർദിയും വയറുവേദന ഉണ്ടാവും. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ എന്തൊരു കാരണം പനി വന്നാൽ പാരസെറ്റമോൾ മാത്രം എടുക്കാൻ പാടുള്ളൂ, അതും മാക്സിമം നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് അത് പ്രിസ്ക്രൈബ് ചെയ്യാം. ബിക്കോസ് ഇത് ഈ ഒരു രോഗം നമുക്ക് ലിവറിനെ ബാധിക്കാം, കിഡ്നിനെ ബാധിക്കാം. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു പനി വന്നാൽ നിങ്ങൾ പാരസെറ്റമോൾ മാത്രം എടുത്താൽ മതി. ചില ആൾക്കാർ ഐബുപ്രോഫിൻ അല്ലെങ്കിൽ ആസ്പിരിൻ ഒക്കെ യൂഷ്വലി നമ്മൾ കഴിക്കുന്നത് കാണാറുണ്ട്. അത് ഈ ഡെങ്കു സസ്പെക്ട് ചെയ്യുന്ന കേസിൽ അത് എന്ത് ചെയ്യും, ഈ ബ്ലീഡിങ് കാര്യങ്ങൾ വേഴ്സ് ആക്കും. അപ്പൊ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
1: അപ്പോ പനി വന്നാൽ ഉടനെ തന്നെ ആന്റിബയോട്ടിക്സ് കഴിക്കണം, ഈ ഒരു പ്രവണത ശരിയാണോ?
0: വളരെ നല്ലൊരു ചോദ്യമാണ്. ആന്റിബയോട്ടിക് നമ്മൾ മനസ്സിലാക്കുക, അതൊരു മാജിക് ഇറേസർ അല്ല. ഒരു ആന്റിബയോട്ടിക് എടുത്തു രോഗം മാറുന്നു, അല്ലെങ്കിൽ രോഗത്തിന്റെ ആകൃതി കുറയുന്നു എന്ന് പ്രതീക്ഷിച്ച ആൾക്കാർ ഫാർമസി പോയിട്ട് ഏതൊരു ബേസിക്

0: കാണുന്ന മെഡിസിൻസ് പൊതുവെ കഴിക്കുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഒരു തെറ്റായ ഒരു ആന്റിബയോട്ടിക് കഴിക്കുന്നത് അത് ആന്റിബയോട്ടിക് കഴിക്കണേക്കാൾ വഷളമാക്കും. പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ ഡെങ്കി പനി, ഞാൻ പറഞ്ഞ ഈ ഡെങ്കി പനി വൈറൽ പനി അല്ല, അതായത് ഡെങ്കി പനി, ചിക്കൻ ഗുനിയ, നമ്മുടെ സാധാരണ ജലദോഷപ്പനി, ഫ്ലൂ, ഇൻഫ്ലുവൻസ പറയുന്ന ഈ വൈറൽ ഇൻഫെക്ഷൻസ് ആണ് അവരൊക്കെ. ഈ വൈറൽ ഇൻഫെക്ഷൻസ് നമ്മൾ ഒരിക്കലും ആന്റിബയോട്ടിക് കൊടുത്തിട്ട് കാര്യമല്ല. ബിക്കോസ് ആന്റിബയോട്ടിക് കൊല്ലുന്നത് ബാക്ടീരിയ എന്നുള്ള അണുക്കളാണ്, വൈറസിനെ അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ഡോക്ടർ ഇവാലുവേറ്റ് ചെയ്താൽ മാത്രം അത് ടൈഫോയിഡ് ആണോ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ എലിപ്പനിയാണോ, അല്ലെങ്കിൽ ഈ വൈറൽ പനി കാരണം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും, ആ ഒരു പനിയാണോ നോക്കിയിട്ട് മാത്രമേ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ആന്റിബയോട്ടിക് കഴിക്കാൻ പാടുള്ളൂ. സെൽഫ് മെഡിക്കേഷൻ ഒരിക്കലും, നമ്മൾ ഫാർമസിയിൽ പോയി വാങ്ങിച്ച് കഴിക്കുന്ന ആന്റിബയോട്ടിക്സ് യാതൊരു കാരണവശാലും കഴിക്കരുത്. ഇത് നല്ലൊരു പ്രാക്ടീസ് അല്ല. പറയാൻ കാരണം, ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്നുള്ളൊരു സംഭവം ഇപ്പം ഇന്ത്യയിൽ വളരെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ലെവലിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അത് എന്താ സംഭവം വെച്ചാൽ, നമ്മൾ അനാവശ്യമായിട്ടുള്ള ആന്റിബയോട്ടിക്സ് കഴിച്ച് നമുക്ക് പൊതുവെ കാണപ്പെടുന്ന അണുക്കൾ ഈ ആന്റിബയോട്ടിക്സിനെ റെസിസ്റ്റൻസ് വരാൻ തുടങ്ങി. അപ്പം നമുക്ക് ഒരു ചെറിയ ആന്റിബയോട്ടിക് കൊടുത്തിട്ട് വലിയ ആന്റിബയോട്ടിക്സ് വരെ കൊടുത്തിട്ട് ഇപ്പോൾ എഫക്റ്റ് വരുന്നത് കാണാറില്ല. ഞാൻ വീണ്ടും പറയാണ്, സെൽഫ് മെഡിക്കേഷൻ, സ്വന്തമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആന്റിബയോട്ടിക് മേജർ കോൺട്രിബ്യൂട്ടർ ആണ്, അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക.
1: ഈ രോഗസാധ്യതകൾ കുട്ടികൾക്കും അതുപോലെ തന്നെ വയസ്സായ ആളുകൾക്കുമാണ് കൂടുതലായി അപകട സാധ്യത നേരിടുന്നത്. ഇവർക്കായിട്ടുള്ള പ്രത്യേക മുൻകരുതൽ എന്തൊക്കെ എടുക്കാൻ പറ്റും?
0: നല്ലൊരു ചോദ്യമാണ്. ബിക്കോസ് നമ്മള് കുട്ടികളെയും മുതിർന്നായിട്ടുള്ള വാർദ്ധക്യമായിട്ടുള്ള ലെവലിലെ ആൾക്കാരെയും നമ്മൾ അഡൾട്സിനെ പോലെയാണ് നമുക്ക് ഈ പനികൾ നമ്മളെല്ലാം സെയിം ആയിട്ട് കാണുന്നത്. സംഭവിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരു 70 വയസ്സുകാരന്റെ 38 ഡിഗ്രി സെൽഷ്യസ് ഉള്ള പനി, സാധാരണ നമുക്ക് തരുന്ന ഒരു പനി, ഒരു 30 വയസ്സുകാരനെക്കാളി 10 ഇരട്ടി മടങ്ങ് സീരിയസ് ആവും. അപ്പോൾ ഏറ്റവും പ്രായമുള്ള ആൾക്കാരിൽ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ, ഫീവർ എറ്റിപ്പിക്കൽ എന്ന് പറയും. അതായത് നമ്മൾ സാധാരണ കാണുന്ന പോലെ അതിന്റെ ശരീരം ചൂട്, ക്ഷീണം അങ്ങനെയൊന്നല്ല. അവർക്ക് കാണുന്നത് ഈ പനിയേക്കാൾ, ശരീരത്തിലെ ചൂടിനേക്കാൾ കാണുന്നത് ഒരു കൺഫ്യൂഷൻ, പെട്ടെന്ന് അവരുടെ സ്വഭാവത്തിൽ ചെറിയ മാറ്റം വരുത്തുക, ഒരു കൺഫ്യൂഷൻ, നമ്മൾ പറയണ പോലെ നമ്മൾ റെസ്പോണ്ട് ചെയ്യില്ല, പിന്നെ പൊതുവേ ഉള്ളൊരു ശരീരത്തിലെ മാരകമായിട്ടുള്ള ക്ഷീണം വരാം. കാരണം വെച്ചാൽ അവർക്ക് ഈ ഒരു ചെറിയൊരു പനി മതി അവരുടെ ശരീരത്തിലുള്ള വെള്ളം ഭയങ്കര പെട്ടെന്ന് കുറയാൻ, ഡീഹൈഡ്രേഷൻ വരും. അപ്പം ഇത് കാരണം വരുന്ന കൺഫ്യൂഷൻസ് ആണ്. അത് ബി പി ഡ്രോപ്പ് ആവും, കിഡ്നി ഫെയിലിയർ വരെ റിസ്ക് ഉണ്ട്. പിന്നെ ഈ ആൾക്കാർക്ക് പൊതുവെ ഈ ഷുഗർ, പ്രഷർ, ഹാർട്ടിന് കണ്ടീഷൻസ് ഉള്ള ആൾക്കാരായിരിക്കാം പൊതുവെ. ഇങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് ഈ പനി വരുമ്പോൾ കുറച്ചുകൂടി ഹയർ റിസ്ക് ആയിരിക്കും. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കുറച്ചുകൂടി ആംപ്ലിഫൈ ചെയ്തിട്ടായിരിക്കും, കുറച്ചുകൂടി 2 ഇരട്ടി രീതിയിലായിരിക്കും ഇതിന്റെ ആകൃതിയിൽ ലക്ഷണങ്ങൾ വന്നു ഓടുന്നത്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ഇവർ എടുക്കുന്ന ചില മെഡിസിൻസ് എന്ത് ചെയ്യും, പ്രത്യേകിച്ച് നമുക്ക് ബി പിക്കുള്ള ഡയോറിറ്റിക്സ് എന്ന് പറയും, നീര് പറയാനുള്ള മെഡിസിൻസും ഈ പനി വരുന്ന സമയത്ത് എടുക്കുമ്പോൾ എന്ത് ചെയ്യാം, ഈ ഡീഹൈഡ്രേഷൻ പെട്ടെന്ന് വേഴ്സ് ആവും. ഇനി കുട്ടികളിൽ കാണുന്ന ലക്ഷണങ്ങൾ, അവർക്ക് പനി പെട്ടെന്ന് നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ വിചാരിച്ചാൽ മതി, രണ്ട് എക്സ്ട്രീമാണ്. അപ്പോൾ കുട്ടികളുടെ കേസിൽ പനി ഭയങ്കര ഹൈ ആയിരിക്കും, അവർക്ക് ഭയങ്കര ഹൈ ആയിട്ടുള്ള, ഹൈ ഡിഗ്രി, നല്ല ശക്തമായിട്ടുള്ള ചൂടുള്ള പനി പോയിട്ട് അപസ്മാരം വരെ വരാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത് കാണുന്നത്, നമ്മൾ അവരെ ശ്രദ്ധിക്കുക, ഒരു കുട്ടികൾക്ക് പനി വന്നു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ വെള്ളം കുറവാണ് നോക്കുക. അത് ഈ സിമ്പിളായിട്ടുള്ള ഒരു 3 കാര്യങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ അവരുടെ നാവ് നോക്കുക, നാവ് ഭയങ്കര ഡ്രൈ ആണോ നോക്കുക, പിന്നെ വളരെ ചെറിയ കുട്ടികൾക്ക് വളരെ കുറച്ച് കണ്ണീരേ വരുന്നുള്ളൂ, പിന്നെ മൂത്രം അധികം ഒഴിക്കുന്നുണ്ടാവില്ല. ഇതൊക്കെ ഡീഹൈഡ്രേഷന്റെ ലക്ഷണങ്ങളാണ്. എന്തിനു വന്നാലും നമ്മൾ ORS കൊടുക്കുക. പൊതുവെ ഇങ്ങനത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ നേരെ ഛർദ്ദിലോ വയറ്റിന് പോക്ക് വരും. അപ്പം നിർബന്ധമായിട്ടും ORS കൊടുക്കണം. ORS പറയണത് ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത പാക്കറ്റിലുള്ള ORS ആയിരിക്കും. പല തട്ടിപ്പ് രീതിയിലും ORSകൾ വരുന്നുണ്ട്. അത് കാര്യമായിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് വേണം വാങ്ങാൻ. പിന്നെ അതേപോലെ കുട്ടികൾക്ക് നമ്മൾ ഈ മുതിർന്നവർക്ക് കൊടുക്കുന്ന ആന്റിബയോട്ടിക്സോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പാരസെറ്റമോൾ പോലും നമ്മൾ അതിന്റെ ഒരു റാൻഡമായിട്ട് ഗസ് ചെയ്തിട്ട് കൊടുക്കരുത്.
1: ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മഴക്കാല രോഗങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ടോ?
0: അപ്പോ നമ്മൾ ഒരു ഡോക്ടറായി ഞാൻ ഈ വാർഡിൽ കാണുന്നത് പണ്ട് കാണുന്ന ഡെങ്കി കേസിന്റെ പോലെയുള്ള രീതിയിലുള്ള പാറ്റേൺ അല്ല, ഇപ്പൊ ആകെ മൊത്തം മാറിയിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ഈ 2 നമ്പേഴ്സും അതിന്റെ ജിയോഗ്രഫിയും എന്തായാലും മാറിയിട്ടുണ്ട്. അപ്പോൾ ഡെങ്കി നേരത്തെ പറയുന്നത് നമ്മളെ ഒരു അർബൻ ഏരിയസിലാണ് കൂടുതൽ കാണാം, ഇപ്പോൾ റൂറൽ ഏരിയസിൽ പോലും ഇപ്പോൾ കാണാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഈ നമ്മുടെ ഈ ലെപ്റ്റോസ്പൈറോസിസ് പറയണ എലിപ്പനി, അത് ഫ്ലഡ് സീസണിലാണ് ഏറ്റവും കൂടുതൽ സ്പൈക്ക് ചെയ്യണത്. ഞാൻ നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ച പോലെ നമ്മൾ വെള്ളക്കെട്ടിലൂടെ നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈ തൊലിയിലൂടെ, സ്ക്രാച്ച് ആയ തൊലിയിലൂടെയാണ് ഈ ലെപ്റ്റോസ്പൈറോസ് അഥവാ എലിപ്പനിന്റെ അണുക്കളും പെട്ടെന്ന് കയറുക. അപ്പോൾ നമ്മളിപ്പോ ഈ സിവിയർ ഡെങ്കി ഹെമറേജിക് ഫീവർ എന്നൊക്കെ പറയും. അപ്പൊ ഡെങ്കി വഷളായിട്ട് നമ്മള് ഫുൾ ബ്ലീഡിംഗ് ആയിട്ട് ഇതേപോലെ വരുന്നതും ഈ കേസസ് നമ്മള് മെഡിക്കൽ ഐസിയുയിൽ കൂടുതൽ കാണാറുണ്ട്.

0: അപ്പോ ഇങ്ങനത്തെ കേസുകളിൽ എന്ത് സംഭവിക്കണ വെച്ചാൽ, പണ്ടത്തെ പോലെയല്ല, ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടല്ല ആൾക്കാർ ഹോസ്പിറ്റലിൽ വരുന്നത്. അവർ ചിലപ്പോൾ ഈ അസുഖം വന്നതിന്റെ ഫസ്റ്റ് ഡേ അടക്കം നേരെ ഐ സിയുയിൽ വരെ പോകുന്ന ട്രെൻഡാണ് ഇപ്പൊ കാണുന്നത്.
1: ഒരു കുടുംബത്തിൽ മഴക്കാല രോഗങ്ങൾ തടയാൻ ദിവസേന ചെയ്യേണ്ടിയിരുന്ന ലളിതമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: 5 മിനിറ്റിൽ ഒരു ഫാമിലി ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 ഹോസ്പിറ്റൽ വിസിറ്റോളം നമുക്ക് ഒഴിവാക്കാം. സോ ഒരു ചെക്ക് ലിസ്റ്റ്, നമ്മൾ രാവിലെ എണീക്കണമെങ്കിൽ നമ്മൾ വീടിന്റെ ചുറ്റും നമുക്ക് ചുറ്റുപാടുള്ള വെള്ളക്കെട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കുക, ആ വെള്ളക്കെട്ടുകൾ എന്ത് ചെയ്യാം, മാക്സിമം അത് ഒഴിവാക്കി കളയാം. രണ്ടാമത് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ വെള്ളമുണ്ടെങ്കിൽ വെള്ളം നല്ലോണം തിളപ്പിച്ച് ആ തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കാൻ പറ്റും. പിന്നെ ഹാൻഡ് വാഷ്, നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോഴും അതിന് വരുമ്പോഴും അതിന് ശേഷം പിന്നെ അതുപോലെ പുറത്തു പോയി വന്നതിനാലൊക്കെ ഹാൻഡ് വാഷിങ് എപ്പോഴും ഒരു ശീലമാക്കാൻ നോക്കുക. പിന്നെ വൈകുന്നേരങ്ങളിൽ ഇപ്പം എന്ത് ചെയ്യുക, നമ്മൾ ജനലുകളൊക്കെ എന്തെങ്കിലും ക്ലോസ് ചെയ്യുക. മോസ്കിറ്റോ റെപ്പല്ലെ ഞാൻ പറഞ്ഞില്ലേ, കൊതുകിനെ റെപ്പല്ലാണ് നമുക്ക് ഓയിൻമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പുരട്ടാവുന്നതാണ്. രാത്രി നമ്മൾ കിടക്കുമ്പോൾ നമുക്കൊരു മോസ്കിറ്റോ നെറ്റവർ സംഭവമുണ്ട്. നമുക്ക് ആമസോണിലൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള വില പൈസയേ ഉള്ളവര് അതൊരു ബെഡ് മൊത്തം കവർ ചെയ്യണ പോലെ ഒരു മോസ്കിറ്റോ നെറ്റവർ സംഭവമുണ്ട്. ആ മോസ്കിറ്റോ നെറ്റ് ഇട്ട് കിടന്നതിനെ നമുക്ക് സുഖമായിട്ട് ഈ വലിയ കൊതുകൾ കാരണമുള്ള അസുഖങ്ങൾ കിട്ടാൻ ചാൻസ് കുറവാണ്. പിന്നെ എല്ലാ ആഴ്ചയിലും ജസ്റ്റ് ഒന്ന് നമ്മൾ നിങ്ങൾക്ക് ടാങ്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് നോക്കുക, അതെന്തെങ്കിലും കലർന്നിട്ടുണ്ടോ, എന്തെങ്കിലും അതിൽ ഭയങ്കര പോറാണോ, അനഹൈജ് ആണോ നോക്കുക. അതുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കുക. പിന്നെ പനി 2 ദിവസത്തെക്കാട്ടി കൂടുതലുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. ഇതൊരു ഒരു ശീലമാക്കി കഴിഞ്ഞാൽ, ഫാമിലി ആയിട്ട് മൊത്തം ഒരു ശീലമാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് അനാവശ്യമായിട്ടുള്ള ഹോസ്പിറ്റൽ വിസിറ്റ് ഒഴിവാക്കാം.
1: മഴക്കാലത്ത് ചിലർക്ക് ക്ഷീണം, അലസത, മൂഡ് സ്വിങ്സ് എന്നിവ അനുഭവപ്പെടാറുണ്ട്. ഇതിന് ആരോഗ്യപരമായ വല്ല കാരണങ്ങളുണ്ടോ?
0: ഇതിനൊരു മടി എന്നുള്ളതിൽ നമ്മൾ ടാഗ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു നോർമൽ ബയോളജിയാണ്. പറയാൻ കാരണം, ഇത് ആക്ച്വലി ഒരു 3-4 മെക്കാനിസം ഉണ്ട്, എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്നുള്ള കാരണങ്ങളുണ്ട്. ഒന്നാമത്, നമുക്ക് ഈ മഴക്കാലം വരുമ്പോൾ നമ്മളെ സൂര്യരശ്മി കിട്ടാനുള്ള ചാൻസസ് വളരെ വളരെ കുറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ വിറ്റാമിൻ ഡി എന്നുള്ളൊരു ഹോർമോൺ ഉണ്ട്, ആ വിറ്റാമിൻ കുറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, മൂഡിനെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ അത് കാരണം ഈ ഒരു സൂര്യരശ്മി കാരണമുള്ള ഒരു ഹോർമോൺ, ഒരു വേറൊരു ഹോർമോൺ കൂടി നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യും, സെറട്ടോണിൻ എന്ന് പറഞ്ഞിട്ട്. അതൊരു നമുക്ക് നല്ലൊരു ഹോർമോണാണ്. ആ ഹോർമോൺ കൂടി കിട്ടാണ്ടാവും. അപ്പോൾ ഈ ഒരു മഴക്കാലങ്ങളിൽ വിറ്റാമിൻ ഡി കുറയുന്നു, ഈ സെറോട്ടോണിൻ എന്ന് പറഞ്ഞ സംഭവം കുറയുന്നു. പിന്നെ ഇത് കാരണം നമ്മളെ ചുറ്റുപാടുള്ള ബാരോമെട്രിക് പ്രഷർ എന്ന് പറയും, ആ പ്രഷർ ചെറുങ്ങനെ കുറയുമ്പോൾ ചില ആൾക്കാർക്ക് ജോയിനിലുള്ള പെയിനും പിന്നെ തലവേദനയൊക്കെ വരാറുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ രാവിലെ നമ്മൾ സൂര്യൻ കുറയുന്ന സ്ഥിതിക്ക് രാത്രിയുള്ള നമ്മുടെ മെലട്ടോണിൻ എന്ന് പറഞ്ഞ ഹോർമോണും കുറയും. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു മാനസികമായിട്ടുള്ള ഒരു ഒരു വിഷമം പോലെ, ഒരു കാരണമില്ലാത്തൊരു വിഷമം, ഒരു വലിയൊരു ഹാപ്പിനെസ് തോന്നൂല, ജനറലായിട്ടുള്ള ക്ഷീണം, തലവേദന, ഒരു സുഖമില്ലായ്മ, ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ് സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയും. ഇത് വളരെ ഒരു മൈൽഡ് ഫോമാണ്. അത് പൊതുവെ നമ്മൾ ഈ US UK കാണുന്ന പോലെ ഒരു വിന്റർ സീസണൊക്കെ ആകുമ്പോൾ ആ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഇത് നല്ല രീതിയിൽ കാണാറുണ്ട്. നമ്മുടെ നാട്ടിലത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കാറില്ല, പക്ഷെ സ്ട്രോങ് ആയിട്ട് നമ്മളത് ആ രാജ്യങ്ങളിൽ കാണാറുണ്ട്. പക്ഷെ ഇതിന് നമുക്ക് വഴിയില്ലായെന്നില്ല, നമുക്ക് ഇതിനെ കൗണ്ടർ ചെയ്യാം. എങ്ങനെയാ വെച്ചാൽ, നമുക്ക് ഉള്ളിൽ നിന്ന് എക്സസൈസ് ചെയ്യാം. എക്സസൈസ് പറയുമ്പോൾ മാരകമായിട്ടുള്ള എക്സസൈസ് വേണമെന്നൊന്നുമില്ല, നമുക്ക് നടക്കാം, ഉള്ളിൽ നിന്ന് തന്നെ നടക്കാം. ജസ്റ്റ് യോഗ പോലാണെങ്കിൽ യോഗ ചെയ്യാം, ജസ്റ്റ് നമ്മുടെ ബോഡിനൊന്ന് ഹീറ്റ് ആക്കിയാൽ മതി. രണ്ടാമത്, ഈ ഒരു സമയങ്ങളിൽ എന്തായാലും വൈറ്റമിൻ ഡി നമ്മൾ ചെക്ക് ചെയ്തിട്ട് വൈറ്റമിൻ ഡി സപ്ലിമെന്റ് എടുക്കുക, അതിനുള്ള ഗുളിക എടുക്കുക ഡോക്ടറെ കാണിച്ചിട്ട്. പിന്നെ നമ്മൾ ഉള്ളിലുള്ള ലൈറ്റ് അത്യാവശ്യം നല്ല സ്ട്രോങ് ലൈറ്റ് ഇടുക, വാം ലൈറ്റ് ഇട്ടാൽ മതി കുറച്ച് സ്ട്രോങ് ആയിട്ട്. പിന്നെ നമ്മൾ ഈ ഒരു സമയങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സോഷ്യൽ കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട്. സോ ദാറ്റ് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് നമുക്ക് ആ ഒരു വിഷമം വെറുതെ ഉണ്ടായ പോലും നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാതിരിക്കില്ല. ഈ 4 കാര്യങ്ങളാണ് വലിയ ചെലവില്ലാത്ത സംഭവങ്ങളാണ്, പക്ഷെ നമുക്ക് ഈസിലി നമുക്കിത് കോമ്പാക്ട് ചെയ്യാൻ പറ്റും.
1: അപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ മഴക്കാലത്ത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്ന ഒരു കാര്യം അതെന്താണ്?
0: ഒരു ഡോക്ടറായി ഞാൻ ഒരൊറ്റ ആൻസർ ഞാൻ തരുള്ളൂ, ഹൈഡ്രേഷൻ. നമ്മൾ നേരാവണ്ണം വെള്ളം കുടിക്കാറില്ല. ജനങ്ങൾ മഴ കാണും, നല്ല തണുപ്പുള്ള പോലെ തോന്നും, അങ്ങനെ ദാഹമില്ലല്ലോ, വെള്ളം കുടിക്കേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് തെറ്റാണ്. ബിക്കോസ് മഴക്കാലത്ത് ഞാൻ പറഞ്ഞ പോലെ, മഴക്കാലത്ത് വെറും മഴ മാത്രമല്ല വേണത്, നമ്മൾ ചുറ്റുപാട് നമ്മൾ ആ പുഴുക്ക് കൂടുന്നു, പനി വരാനുള്ള ചാൻസ് കൂടുന്നു. അപ്പോൾ ആ പനിയിലൂടെ നമ്മൾ സ്വെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇല്ലാത്ത വെള്ളം ഒരു പനി കാരണം ട്രിഗർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്നാണ് നമുക്ക് ഡീഹൈഡ്രേഷനിലോട്ട് പോകുന്നത്, നമ്മുടെ ശരീരത്തിൽ വെള്ളമില്ലായ്മ വരുന്നത്. അപ്പോൾ ഈ ഡീഹൈഡ്രേഷൻ കാരണം എന്ത് ചെയ്യും, നമ്മുടെ ഈ പനി വന്നു കഴിഞ്ഞാൽ നമ്മുടെ അസുഖം പെട്ടെന്ന് മാറാനുള്ള ചാൻസ് വീണ്ടും കുറഞ്ഞു. അത് കുറയുമ്പോൾ എന്ത് ചെയ്യും, അത് വീണ്ടും കിഡ്നിക്ക് സ്ട്രെസ് ആവും. അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ച പോലെ പറഞ്ഞത്, ഒരു 2-3 ലിറ്റർ വെള്ളം നിങ്ങൾ ദാഹിച്ചാൽ ഇല്ലെങ്കിൽ നിങ്ങൾ കുടിക്കാൻ നോക്കുക. അപ്പോൾ വയറ്റിൽ നിന്ന് പോക്കും അല്ലെങ്കിൽ ഛർദിയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് ORS ആയിട്ട് കൊടുക്കുക. അത് ഓ ആർ എസ് പൊടിയായിട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ നേരെ ഉപ്പിട്ടിട്ട് കുറച്ച് പഞ്ചസാര

0: ഇട്ടിട്ട് വെള്ളം കലക്കി കുടിക്കുക. അത് ടെമ്പററി ആയിട്ടുള്ള മെഷറാണ്. പക്ഷേ ഇത് ഈ ലക്ഷണങ്ങൾ വന്നതിനാൽ നിർബന്ധം തന്നെ വീണ്ടും പറയാണ്, എന്ത് ചെയ്യണം, ഡോക്ടറെ കാണിക്കുക. ഒന്നിന് വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്, എസ്പെഷ്യലി ഈ ഒരു സീസണിൽ നമ്മളിതൊന്ന് വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്.
1: അപ്പൊ ഡോക്ടർ, നമ്മൾ ഈ ഒരു എപ്പിസോഡിന്റെ അവസാനത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ മഴക്കാലത്ത് ആരോഗ്യകരമായി തുടരാൻ ജനങ്ങളോട് ഡോക്ടർക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന സന്ദേശം അതെന്താണ്?
0: നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, മഴ ഒരു ശത്രുവല്ല, ഒരിക്കലില്ലായ്മയാണ് യഥാർത്ഥ ശത്രു. കേരളത്തിൽ മഴ ജീവന്റെ ഒരു ഭാഗമാണ്. ഞങ്ങൾ ഡോക്ടർമാർ ഈ സീസണിൽ ആശുപത്രികളിൽ കൂടുതൽ ബിസി ആവും. ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. ഭൂരിഭാഗം കേസസ് ഞാൻ ബിലീവ് ചെയ്യണു നമുക്ക് തടയാൻ പറ്റുന്നതാണ്. അതെങ്ങനെയൊക്കെ വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിക്കുക, ഈ കൊതുവിനെ വളരാനുള്ള ചാൻസ് ഒഴിവാക്കുക, നമ്മൾ സ്വയം നമ്മൾ നന്നായിട്ട് പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ പുറത്തു പോയി വന്നതിന് കൈയൊക്കെ സോപ്പിട്ട് വാഷ് ചെയ്യുക, ജാഗ്രത പാലിക്കുക. നേരത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ലക്ഷണങ്ങളോ തോന്നിയാൽ ഡിലേ ആക്കാണ്ട് മാക്സിമം ഡോക്ടറെ നേരത്തെ കാണിക്കുക. ഈ നാല് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഈ മഴക്കാലത്ത് ഏതൊരു, ഞാൻ വിശ്വസിക്കുന്നു, ഏതൊരു മാരകമായിട്ടുള്ള അസുഖം ജനങ്ങൾക്ക് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഈ റേഡിയോയിലെ ഒരു മെസ്സേജ്, എനിക്ക് ഒരു മെസ്സേജ് ഒരാൾ കേട്ടുകൊണ്ട് ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് കുടിച്ച ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ഒഴിവാക്കും. അത് തന്നെയാണ് ഇന്നത്തെ ഉദ്ദേശം.
1: അപ്പോൾ ഇത്രയും ഉപകാരപ്രദമായ കാര്യങ്ങൾ പങ്കുവച്ചതിന് ഡോക്ടർ തഹ്സീൻ ബഷീർ സാറിന് ഒരിക്കൽ കൂടി നന്ദി. മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ചും രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും വളരെ ഉപകാരപ്രദമായ വിവരങ്ങൾ ഇന്ന് അദ്ദേഹം നമ്മൾക്കിടയിൽ പങ്കുവച്ചു. പ്രിയ ശ്രോതാക്കളെ, ചെറിയ മുൻകരുതലുകൾ പോലും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ സമയത്ത് തന്നെ ചികിത്സ തേടുകയും ചെയ്യുക. സൗഖ്യം ആരോഗ്യ പരിപാടിയിൽ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഹനാൻ ഫാത്തിമ. ആൻഡ് ഹാവ് എ ഹെൽത്തി മോൺസൂൺ സീസൺ. നമസ്കാരം.
2: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
1: ഏയ് അല്ലടാ, എനിക്കൊരു പി ആർ പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
0: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നു, ഇത് പറ്റിയ സമയമാണ്.
1: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
0: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
1: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
0: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
1: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
0: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
1: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയൊന്ന് കിട്ടുക?
0: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9985871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവര് ഡീറ്റെയിൽസ് ഒക്കെ തരും.
1: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ.
0: 9985871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
1: teresaspgdprj@gmail.com അല്ലേ?
0: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.
2: സംഗീത് കാ സഫർ.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
1: ഏയ് അല്ലടാ, എനിക്കൊരു പി ആർ പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
0: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നു, ഇത് പറ്റിയ സമയമാണ്.
1: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
0: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
1: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
0: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം, പക്ഷെ വേഗം വേണം. കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
1: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
0: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
1: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയൊന്ന് കിട്ടുക?
0: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9995871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവര് ഡീറ്റെയിൽസ് ഒക്കെ തരും.
1: നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ.
0: 9995871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
1: teresaspgdprj@gmail.com അല്ലേ?
0: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.

റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസ്റ്റ് എടുക്കാനാണോ?
1: ഏയ് അല്ലടാ, എനിക്കൊരു പി ആർ പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
0: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നോ? ഇത് പറ്റിയ സമയമാണ്.
1: അതെയോ? അവിടെ എന്താ ഇത്ര പ്രത്യേകത?
0: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
1: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
0: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
1: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
0: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
1: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയൊന്ന് കിട്ടുക?
0: സംഗതി ഇത്രയുള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9995871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവര് ഡീറ്റെയിൽസ് ഒക്കെ തരും.
1: നമ്പർ ഒന്നുകൂടെ പറഞ്ഞു,
0: 9995871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
1: teresaspgdprj@gmail.com അല്ലേ?
0: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.
2: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
3: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മൾ പശുമ്പാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, മലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.
4: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.

0: ഡിഗ്രി ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താ നിന്റെ പരിപാടി? ജേർണലിസം എടുക്കാനാണോ?
1: ഏയ് അല്ലടാ, എനിക്കൊരു പി ആർ പ്രൊഫഷണൽ ആകാനാ ഇഷ്ടം.
0: അത് നന്നായി. നീ എന്നാ സെന്റ് തെരേസസ് കോളേജിൽ ചേർന്നു, ഇത് പറ്റിയ സമയമാണ്.
1: അതെയോ, അവിടെ എന്താ ഇത്ര പ്രത്യേകത?
0: ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇപ്പോ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് പബ്ലിക് റിലേഷൻസ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ജോലി കിട്ടാൻ 100% സാധ്യതയുള്ള ഈ കോഴ്സ് പഠിപ്പിക്കുന്നത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള വിദഗ്ധരാണ്. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവിടെ അത്യാധുനികമായിട്ടുള്ള മീഡിയ ലാബും ഉണ്ട്, സ്റ്റുഡിയോയും ഉണ്ട്.
1: അടിപൊളി. പക്ഷെ നമുക്കൊക്കെ ചേരാൻ പറ്റുമോ?
0: പിന്നെന്താ, ഏതെങ്കിലും വിഷയത്തിലുള്ള അടിസ്ഥാന ബിരുദമുള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാം. പക്ഷെ വേഗം വേണം, കോഴ്സ് ഈ ഓഗസ്റ്റ് ആരംഭിക്കുകയാണ്.
1: പക്ഷേ പെൺകുട്ടികൾക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളായിരിക്കും അല്ലേ?
0: അല്ലടോ, ആൺപിള്ളേർക്കും പ്രവേശനമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു.
1: ആഹാ, അത് കൊള്ളാലോ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയൊന്ന് കിട്ടുക?
0: സംഗതി ഇത്രയേ ഉള്ളൂ, എറണാകുളത്തെ സെന്റ് തെരേസസ് കോളേജ് ഇന്റർനാഷണൽ ഡ്യുവൽ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടണം. അതിനുള്ള ഫോൺ നമ്പറും ഉണ്ട്, 9985871199. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ ഡീറ്റെയിൽസ് ഒക്കെ തരും.
1: നമ്പർ ഒന്നുകൂടെ പറഞ്ഞു,
0: 9985871199. പിന്നെ ഇമെയിൽ അഡ്രസ്സും കൂടി ഉണ്ട്, teresaspgdprj@gmail.com.
1: teresaspgdprj@gmail.com. അല്ലേ?
0: കറക്റ്റ്. അപ്പൊ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കല്ലോലിനി.
1: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. 1965 പുറത്തിറങ്ങിയ ചിത്രമാണ് ശകുന്തള. കുഞ്ചാക്കോ ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മഹാകവി കാളിദാസന്റെ രചനയായ അഭിജ്ഞാന ശാകുന്തളത്തെ ആസ്പദമാക്കി തോപ്പിൽ ഭാസിയാണ് കഥ എഴുതിയിരിക്കുന്നത്. തിരക്കഥയും സംഭാഷണവും ലളിതാംബിക അന്തർജനമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് വയലാരും സംഗീതം നൽകിയിരിക്കുന്നത് ജി ദേവരാജനുമാണ്. ഈ ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. കല്ലോലിനി ആദ്യം.

വരികളുടെ അർത്ഥം ലളിതമായ രചനാശൈലി, കഥാസന്ദർഭത്തിന് അനുയോജ്യമായ രചന, ഇവയൊക്കെയാണ് ശ്രീകുമാരൻ തമ്പി എന്ന ഗാനരചയിതാവിനെ മലയാളികൾ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം. ഗാനരചനയിൽ മാത്രമല്ല, മറ്റനവധി കലാ സാംസ്കാരിക മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചയാളാണ് അദ്ദേഹം. ശ്രീകുമാരൻ തമ്പിയുടെ രചനയിൽ എം കെ അർജുനൻ സംഗീതം നൽകി യേശുദാസും പി മാധുരിയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം പത്മവ്യൂഹം.

കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കേരളത്തിന്റെ തനതായ ആയോധന കല കളരിപ്പയറ്റിനെ ആസ്പദമാക്കി 1977 നിർമ്മിച്ച ചിത്രമാണ് കണ്ണപ്പനുണ്ണി. പ്രേംനസീർ ഷീല ജോഡിയുടെ 100-ാമത്തെ ചിത്രം കൂടിയാണിത്. കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ചിത്രത്തിന് തിരക്കഥ എഴുതിയിരിക്കുന്നത് ശാരംഗപാണി. പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവൻ സംഗീതം നൽകിയിരിക്കുന്ന ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. ഇതിൽ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം.

1974 പുറത്തിറങ്ങിയ ചിത്രമാണ് ചന്ദ്രകാന്തം. ശ്രീകുമാരൻ തമ്പിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. പ്രേം നസീർ, ജയഭാരതി, അടൂർ ഭാസി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. MSV എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സംഗീതജ്ഞൻ MS വിശ്വനാഥനാണ് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത്. ചിത്രത്തിൽ യേശുദാസ് ആലപിച്ച ഗാനം, രചന ശ്രീകുമാരൻ തമ്പി.

0: ഗീതഗീതികളുടെ മനോഹര തീരം.
1: പഴയ പാട്ടുകൾ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ ഓടിയെത്തുന്ന പാട്ടുകളിൽ കൂടുതലും വയലാർ ദേവരാജൻ സംഗീത കൂട്ടുകെട്ടിന്റെ ഗാനങ്ങളായിരിക്കും. ഈ കൂട്ടുകെട്ടിൽ പിറന്ന എല്ലാ ഗാനങ്ങളും മലയാളികൾക്ക് പ്രിയപ്പെട്ടവയാണ്. ഈ കൂട്ടുകെട്ടിന്റെ മനോഹരമായ ഒരു ഗാനം കേൾക്കാം. 1974 പുറത്തിറങ്ങിയ അങ്കത്തട്ട എന്ന ചിത്രത്തിലേതാണ് ഗാനം. മലയാളികളുടെ ഭാവഗായകൻ പി. ജയചന്ദ്രനും പി. മാധുരിയും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

മാനം മീതെ ആരുടെയോ തോണിയിലേറിപ്പോകുന്ന മണിമുകിലിനെ നോക്കി കവി ഇങ്ങനെ പാടി. മാരിവെല്ലിൻ പാദസരങ്ങൾ വാരിയണിഞ്ഞും കൊണ്ട് പോകുവതെങ്ങൊരു പാൽക്കുടമേന്തിയ ഗോകുല കന്യയെപ്പോലെ. വയലാറിന്റെ കവിഭാവനയ്ക്ക് MS ബാബുരാജിന്റെ സംഗീതം ചേർന്നപ്പോൾ പിറവികൊണ്ട ഈ മനോഹര ഗാനത്തിന് ഭംഗി കൂട്ടാൻ S ജാനകി, AK സുകുമാരൻ എന്നീ സംഗീത പ്രതിഭകൾക്ക് സാധിച്ചു.

കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം കല്ലോലിനി. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.